0: ഭക്തി പരമോക്ഷകാരിണി ഭക്തി പരമാർത്ഥദായിനി പരമാർത്ഥദായിനി പ്രേമസ്വരൂപുള്ള
1: എംബോഡിമെന്റ്സ് ഓഫ് ലവ്
2: പരമാർത്ഥ മാർഗമനക്കു ഭഗവന്തുനി ഭക്തിയെ പ്രധാനമായ രാജമാർഗം.
1: ടു റിയലൈസ് ദ സുപ്രീം സ്പിരിച്വൽ ഒബ്ജക്റ്റീവ് ദ പാത്ത് ഓഫ് ഡിവോഷൻ ഈസ് ദി ഓൺലി വൺ ലെഫ്റ്റ്.
0: റോയൽ റോഡ്.
1: പാത്ത് ഓഫ് ഡിവോഷൻ ഈസ് ദി ഓൺലി റോയൽ റോഡ്.
0: ഭക്തി രേവ പരരോഗനാശിനി.
2: ജനന മരണാദി രോഗമുലക്കു ഈ പ്രാകൃതമായ ജീവിത ചിന്തനലക്കു ഈ ഭൗതികമായ ചിന്തനലക്കു നിവാരണ ഗാവിച്ചേ ദിവ്യ ഔഷധമേ ഭഗവത് ഭക്തി.
1: Our devotion to God is only cure and the remedy for the disease of birth and death, and is only a remedy for all the worries and anxieties in this world.